балым батып кетүр. Ине янып касаң эмне санаагак мейр. Шишеба котуна саналага йурт. Темилчо хатта тойт. Балы эмне якта шимайы ипташа. Кетква ഇനോ ഉണ്ടായി ഗാനന്ദി കുട്ടാ മുദേശമായി നബിവരുടെ ചാവക്കട്ട നമുക്കാട് വട്ടാവശു കുളാപക്കു ഗാനന്ദി കുട്ടി ഇല്ലെങ്കിൽ ഗാനന്ദി കുള്ള വിളശമ്മച്ചു അമ്മയുടെ അമ്മയുണിക്കുക തമാനക്കാൻ സ്വാഭിക്കും അമ്മ ചേമേലിംഗ ബഹുമാന ചേമച്ചു ബഹുമാന തവണ ഉമ്മയാണ് കുറ്റാമ ഇനപ്പനപ്പിളാറങ്ങുമ്പോഴൊക്കെ അമ്മമ്മ ഉണ്ടാവും ഇനിങ്ങനെ ഹനോ ഹൺഡ്രഡ്